ചാട്ടത്തിലെ ഗായണ്ട് മാത ഭീമ സിംഗ് ദിയാക്കേ ചാട്ടത്തിലെ ഗായണ്ട് മാത ഭീമ സിംഗ് ദിയാക്കേ നാ മാരോ പുത്രനു അമ്മടി ദീനം തായോ പാക്കേ നാ മാരോ പുത്രനു അമ്മടി ദീനം തായോ പാക്കേ മനസ് ദീമായി റോക്ക് ജോജനാ ദേവേ ചിട്ടിലാ ദർബാരോയായി റോക്ക് ജോജനാ ദേവേ ചിട്ടിലാ ദർബാരോയായി ചാല സക്ക മാതാ ദിയോ

കാളിഹീൻ കലാസഞ്ജത കാളപ്രഖാദേശ ധർമ്മതാംസ പരമരാഹത ഭൂതലഖപേശ അംഗരാഗനാരംഗജാക്കജാത് പാദന നാമ കർമ്മകഞ്ജം ദോഷ പഞ്ചന് മുക്തദായക കാമ ആപ്രൂപമീ കാനോസ്തൈക പ്രഖവതൂത് ഗർഭഗഞ്ജന സർവ പഞ്ചന ആദിരൂപ സൂത അംഗഹീന പങ്കാനാദമയക പുരുഷപാർ സർവലായക സർവകായകോ സർവഗോപ്രതപാർ സർവഗന്ധ സർവഹന്ത സർവ